0: ഓക്കെ രാഘവ് മസ്സിന് ലവ് എങ്കിച്ച് എങ്കിച്ച് എങ്കിച്ച് നിഹാർ കോൺഫിഡൻസ് ആസി ഗ്യാമോ
1: ഏ നാദേ മിഹാമോ
0: വണങ്ങേ ബിന്ദു
1: ബിന്ദു ലോ ബിം ജഹിതേ ഗാ ഇഹന്ദാണേ ഗാമിയ ദുവി
0: വര രാഘവ് ബരാബർ നുവണ ബസ് ബാക്കി ദെസുവാലു എങ്ങെ ലോ
1: ലൊത്തൊള്ളെ ലൊത്തൊള്ളെ മകെ ലൊത്തൊള്ളെ ടരടം
0: ഓക്കെ എം എഫ് ഓ ബസ്
1: ഓക്കെ
0: തയ്യാർ
1: തയ്യാർ
0: അൽവതാവ്
1: അൽവതാ
0: ലിറിക്സ് റാഗല കിയൻ ചെറി മീ ഹമ ഫ്രീ കോ ദി പോയിന്റ് കിയാ ല ഫഷൻ ഫഷൻ കിയാ ഫഷൻ കിയാ
1: ഫഷൻ കിയാ
0: ഏകനി ഉളുമ